നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സരളി വരിശകൾ, മധ്യസ്ഥായി വരിശകൾ, ജണ്ഡ വരിശകൾ, താരസ്ഥായി വരിശ എന്നിവ നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മന്ത്രസ്ഥായി വരിശകളാണ് പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായി സൂചിപ്പിച്ചിരുന്നു, ഇപ്പോൾ കർണാടക സംഗീതത്തിൽ പ്രയോഗത്തിൽ 3 സ്ഥായികളാണുള്ളത്: മധ്യസ്ഥായി, താരസ്ഥായി, മന്ത്രസ്ഥായി എന്നിവ. അനുമന്ത്രസ്ഥായി, അതിതാരസ്ഥായി എന്നീ 2 സ്ഥായികളും കൂടി ഉണ്ട്. അത് ഇപ്പോൾ അധികം പ്രയോഗത്തിലില്ല. ഇപ്പോൾ പ്രയോഗത്തിലുള്ളത് 3 സ്ഥായികൾ. അതിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മന്ത്രസ്ഥായി. മന്ത്രസ്ഥായി എന്ന് പറഞ്ഞാൽ മധ്യസ്ഥായി ഷഡ്ജത്തിന് താഴോട്ട് സ്വരങ്ങൾ. ഇപ്രകാരം താഴോട്ട് പാടുന്നതിനാണ് മന്ത്രസ്ഥായി എന്ന് പറയുന്നത്. മന്ത്രസ്ഥായി വരിശകൾ 4 ഭാഗങ്ങളിലായിട്ടാണ് പഠിക്കേണ്ടത്. ഇന്ന് നമുക്ക് ആരംഭിക്കാം. എൻ്റെ പേര് നീലംപേരൂർ സുരേഷ് കുമാർ. ഇന്ന് എന്നോടൊപ്പം ഇവിടെ പഠിക്കാൻ എത്തിയിരിക്കുന്ന കുട്ടികൾ: കടവന്ത്രയിലുള്ള ഗായത്രി, കലൂരിലുള്ള ഐശ്വര്യ, തൃപ്പൂണിത്തുറ നിവാസിനിയായ ദേവകി, ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി എന്നിവരാണ്. മന്ത്രസ്ഥായ വരിശകൾ ആരംഭിക്കും.

മന്ത്രസ്ഥയ വരിശകൾ രണ്ടാം കാലം പാടുന്ന രീതി നമ്മൾ ഇപ്പോൾ പാടി നോക്കി. അടുത്തത് മൂന്നാം കാലം പാടണം. മൂന്നാം കാലം പാടുമ്പോൾ ഒരടിയിൽ നാല് സ്വരങ്ങൾ വരും. പാടുന്ന രീതി നമുക്ക് പഠിക്കാം.

മന്ത്രസേവ രസകൾ ഒന്നു മുതൽ മൂന്ന് കാലം വരെ പാടുന്ന രീതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായി നാലാം കാലം പാടുന്ന രീതി. നാലാം കാലം പാടുമ്പോൾ ഒരു അടിയിൽ

നമ്മളിപ്പോൾ മധ്യസ്ഥായി, മന്ത്രസ്ഥായി, താരസ്ഥായി ഈ മൂന്ന് വരിശയിലുള്ള സ്വരങ്ങളും നമ്മൾ പാടിയിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ എല്ലാവരും ശ്രവിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

വർത്തമാനം ആനുകാലിക ഇന്ത്യയിലൂടെ ഒരു ശബ്ദസഞ്ചാരം. റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കാം എല്ലാ വ്യാഴാഴ്ചയും രാത്രി 7 മണിക്ക്. പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക്. വർത്തമാനം ആനുകാലിക ഇന്ത്യയിലൂടെ ഒരു ശബ്ദസഞ്ചാരം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും

0: സിഗ്നേച്ചർ
1: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ
2: കുണ്ടാങ്കടവ് എന്ന കുഗ്രാമം. അത്തിപ്പുഴയ്ക്ക് അക്കരയാണ് ആ നാട്. അവിടെ ഒരു ഓലമേഞ്ഞ വിദ്യാലയമുണ്ട്, ഒപ്പം കുറച്ചധികം നാട്ടുകാരും.
3: മുൻപ് അത്തിപ്പുഴയ്ക്ക് പാലം ഉണ്ടായിരുന്നില്ല. എന്റെ കുട്ടിക്കാലത്ത് അഞ്ച് നഴിക നടന്നും കടവ് കടന്നൊക്കെയാണ് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത്. എത്രയോ കാലം പരിശ്രമിച്ചിട്ടാണ് ഇവിടെ ഒരു സ്കൂള് കിട്ടിയത്. സ്കൂൾ അനുവദിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ സ്ഥലം തരാമെന്നുള്ള വാഗ്ദാനമായി മാനേജർ രംഗത്ത് വന്നു. ഒടുവിൽ എല്ലാം അയാൾക്ക് സ്വന്തമായി.
2: ശ്രീനിവാസന്റെ രചനയിൽ സിബി മലയിൽ ഒരുക്കി 1986 പുറത്തിറങ്ങിയ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം, അതിൽ കോർത്തിണക്കിയ ഹാസ്യരംഗങ്ങളും മനോഹര ഗാനങ്ങളും ഒക്കെ വഴി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇന്നും തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പോലും അത് സാമൂഹിക അംശങ്ങൾ ധാരാളമുള്ള ഒരു സുന്ദര സിനിമ കൂടിയുമാണ്.
4: പഠിക്കാൻ ഞാൻ ഇത്തിരി മോശമായിരുന്നു, സമ്മതിച്ചു. തട്ടിമുട്ടി 10ാം ക്ലാസ് പാസ്സായപ്പോ പറഞ്ഞ സ്ഥലത്തൊക്കെ അപേക്ഷകൾ അയച്ച് കാത്തിരുന്നു. വല്ല നെയ്ത്തിനോ ബീഡിപ്പണിക്കോ പോവാന്ന് വെച്ചപ്പോ സമ്മതിച്ചില്ല. ദുരഭിമാനം മുറുക്കാങ്കട തുടങ്ങാന്ന് വെച്ചപ്പോ അതും സമ്മതിച്ചില്ല. പുതിയ വരക്കിലെ ഗോവിന്ദൻ മാഷ്ടറുടെ മകനായി ജനിച്ചുപോയതാ എന്റെ ശാപം.
2: ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ ലയിപ്പിച്ചിരിക്കുന്ന വിമർശന സ്വഭാവമാകട്ടെ, സമൂഹത്തെപ്പറ്റി മാത്രമല്ല സമൂഹത്തിലെ അംഗങ്ങളായ തൊഴിലും കർത്തവ്യങ്ങളും കടപ്പാടുമൊക്കെയായി ജീവിതം മുൻപോട്ട് നയിക്കുന്ന തികച്ചും സാമൂഹിക ജീവികളായ നാം ഓരോരുത്തരെയും സംബന്ധിക്കുന്നതാണ്. ഉപജീവന വഴിയിൽ പുലർത്തിപ്പോരേണ്ട പൗരബോധത്തെപ്പറ്റി കൂടിയാണ്. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം സമൂഹത്തിൽ അന്നും ഇന്നുമൊക്കെ നിലനിന്നു പോകുന്ന അനേകം ദുഷ്പ്രവണതകൾ തുറന്നുകാട്ടിക്കൊണ്ട് ഇന്നും സവിശേഷമായി മലയാള സിനിമാ ചരിത്രത്തിൽ അങ്ങനെ നിലനിൽക്കുകയുമാണ്.
5: കഴിഞ്ഞ തവണ ഏഷ്യ നടന്ന ഭാരത്തിലായിരുന്നല്ലോ.
4: അതെ, അപ്പോഴേ ഞങ്ങൾ വിചാരിച്ച ഈ സ്പോർട്സ് രംഗത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്.
6: അത് ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവർ വേറെ ധാരാളം ഉണ്ടല്ലോ.
4: പക്ഷെ ഞങ്ങൾക്കുണ്ട് ഉത്തരവാദിത്വം. ഞങ്ങൾക്കും PT ഉഷമാരെ MT വത്സവമാരെ ഇവിടെ സൃഷ്ടിക്കണം.
6: ഓ, സൃഷ്ടിച്ചോളൂ. ആവശ്യമാണെന്ന് തോന്നുമ്പോ ഞാനും കുറെ പേരെ സൃഷ്ടിച്ചോളാം.
4: നല്ലൊരു തുക ഞങ്ങൾ മുതലാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കയ്യിൽ കാശുള്ളവർ കൈമലത്തി കാണിച്ച പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും. മുതലാളിയുടെ 5-8 ബസ്സുകൾ പബ്ലിക് റോഡിൽ കൂടെ ഓടുന്നതാണ്.
6: അതുകൊണ്ട്
4: അല്ല, വല്ലവരും ബസ് തടയുകയോ ടയർ കുത്തിക്കേറിയോ ചില്ലെറിഞ്ഞ് പൊട്ടിക്കുകയോ ഒക്കെ ചെയ്താൽ ഞങ്ങളുടെ സഹായം കാണത്തില്ല,
6: അത്രയേ ഉള്ളൂ.
2: ശ്രോതാക്കളിൽ ചിലർക്കെങ്കിലും, പ്രത്യേകിച്ച് പ്രായത്തിൽ അല്പം മുതിർന്നവർക്ക്, പഴയ ചില പത്രവാർത്തകൾ ഓർമ്മയുണ്ടാകും. വ്യാജ അധ്യാപക യോഗ്യത സർട്ടിഫിക്കറ്റുമായി തൊഴിൽ നേടിയവരെ പറ്റിയുള്ള വാർത്തകൾ, 4 പതിറ്റാണ്ടിനും മുൻപ് നടന്ന ഒരു തട്ടിപ്പ്. തട്ടിപ്പെന്ന് പറയുമ്പോൾ അതിന്റെ ആഴം മറ്റൊരു തലത്തിൽ നിൽക്കുന്നതാണ്. ഇന്ന് കേൾക്കുന്നത് പോലെ പണത്തട്ടിപ്പും മറ്റുമല്ല. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കർണാടകയിലെ മൈസൂർ അടക്കമുള്ള മേഖലകളിൽ നിന്ന് വ്യാജരേഖകൾ സ്വന്തമാക്കി പണം നൽകിയും സ്വാധീനം കൂടി ഉപയോഗിച്ചുമൊക്കെ തൊഴിൽ നേടുകയാണ് അവർ ചെയ്തത്. അതും ഏതെങ്കിലും ഒരു തൊഴിലല്ല, അധ്യാപക ജോലിയാണ് വ്യാജരേഖകൾ ഉപയോഗിച്ച് സ്വന്തമാക്കിയത്. വേണ്ടത്ര യോഗ്യതയില്ലാത്ത അധ്യാപകർ വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുകയെന്നത് സാമൂഹിക ഭവിഷ്യത്തുകൾ കൂടി ധാരാളമുള്ള സംഗതിയാണ്. അത് വളർന്നു വരുന്ന തലമുറയോട് ചെയ്യുന്ന ദ്രോഹം കൂടിയാണ്. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് അധ്യാപകർക്കുള്ള യോഗ്യതകൾ സമൂഹത്തിൽ ഘട്ടംഘട്ടമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിൽ കഥാനായകൻ ദിവാകരൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അധ്യാപകനായി മാറിയവനാണ്. സുഹൃത്ത് വിജയനാണ് അയാൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്നത്. അതിനയാളെ പ്രേരിപ്പിക്കുന്നതും പ്രാപ്തനാക്കുന്നതും വ്യാജരേഖ വഴി അധ്യാപകനായ വിജയൻ തന്നെയാണ്. കുണ്ടാങ്കടവ് എന്ന ഓണം കേറാ മൂലയിൽ ഒരുപറ്റം ഗതികെട്ട വിദ്യാർത്ഥികളുടെ അധ്യാപകനായി മാറുകയാണ് ദിവാകരൻ. തുടർന്ന് അവിടെ കാണുന്നത് തൊഴിലും അതിൽ പുലർത്തേണ്ട മാന്യതയും കർത്തവ്യബോധവും തുടങ്ങി അനേകം തലങ്ങളുള്ള കാഴ്ചകളും. അത്തരം ചില കാഴ്ചകളുടെ കേൾവി അനുഭവവുമാണ് ഈ സിഗ്നേച്ചർ അധ്യായത്തിൽ ഒരുക്കിയിട്ടുള്ളത്.
4: Pencil is very beauty of the family and the country. In the radio, come and going of the completely boys and girls and butterflies.
7: Nannai. Pache kadupam ithri korcha kolla.
4: Light aaka
7: nalle. Na paalum manjarum korchi aasiyandu kootalo. Adisthanaparamaya vidyabhyasam illatha kuttigal ayidund. Ee saadhanangalude peru paranju thodangiyirikkum nallathu. Ee kannadi, pena, പുസ്തകം, ഡെസ്ക്, ബെഞ്ച്,
4: ഓയി താറാവ്, അങ്ങനെ അങ്ങനെയാണായിട്ട്.
7: ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും.
4: അതെ.
7: നടന്നോട്ടെ.
4: ഇതിന് മലയാളത്തിൽ പേര എന്ന് പറയും. ഇംഗ്ലീഷിൽ ആ

0: ക്ലാസ് ഇംഗ്ലീഷ്? ചോറിന്റെ ഇംഗ്ലീഷ്?
1: ചോറിന്റെ ഇംഗ്ലീഷ് അറിഞ്ഞൂടെ?
0: ഇല്ല.
1: ഈ ഹോട്ടലിന് മുമ്പിലൊക്കെ മീൽസ് റെഡി എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ?
0: കണ്ടിട്ടില്ല.
1: അപ്പൊ മീൽസ് എന്ന് പറഞ്ഞാൽ ചോറ്. അപ്പൊ ചോറിന്റെ ഇംഗ്ലീഷ് മീൽസ്. ചോറിന്റെ ഇംഗ്ലീഷ് മീൽസ്.
2: മോഹൻലാൽ മനോഹരമാക്കിയ കഥാനായകൻ ദിവാകരൻ യഥാർത്ഥത്തിൽ ആദർശധീരനായ ഒരു പഴയ അധ്യാപകന്റെ മകൻ കൂടിയാണ്. ഗോവിന്ദൻകുട്ടി മാഷിന്റെ ഏകപുത്രൻ. കഥാപാത്രത്തെ കുഞ്ഞാണ്ടി അവതരിപ്പിച്ചു. പിതാവിന്റെ ആഗ്രഹത്തിനൊത്ത് വിദ്യ തേടാതെ പോയ അയാൾ പത്താന്തരം എങ്ങനെയൊക്കെയോ കടന്നുകൂടി. ജീവിതത്തിലൊരു കരപറ്റാനുള്ള ശ്രമങ്ങൾ പലതയാൾ നടത്തിക്കഴിഞ്ഞു. എന്നിട്ടും രക്ഷപ്പെട്ടില്ല. ഇതിന്റെ പേരിൽ ദിവാകരൻ അവഹേളനങ്ങൾ അനേകം സമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങുന്നുണ്ട്.
1: ആദ്യം കാശുണ്ടാക്കാനുള്ള വഴി ആലോചിക്കും. സ്കൂളിൽ ചേരാൻ ആ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞ്? കുണ്ടാങ്കണവ്. കുണ്ടാങ്കണവ്, തനി കുഗ്രാമം. ദിവസേന വെറുതെ ചെന്ന് ഒപ്പിട്ട് പോന്നാലും ഒരുത്തരും ചോദിക്കാനില്ല. പക്ഷെ ഞാൻ എന്താ കുട്ടികളെ പഠിപ്പിക്കുന്നത്?
3: കുണ്ടം തനിക്കടും മലയാളം എഴുതാൻ വായിക്കാൻ അറിഞ്ഞൂടെ?
1: അത് കഷ്ടിച്ചറിയാം.
3: ആ എന്നാ ബാക്കിയൊക്കെ മനോധർമ്മം പോലെ തന്നെ ചെയ്താൽ മതി. രണ്ട് ചായ എടുത്ത്.
4: എന്താ കുട്ടിയെ, ജോലി വല്ലതും ആയോ?
1: ആയി.
4: എന്ത് ജോലി?
1: കളക്ടർ. ഇവിടുത്തെ കളക്ടറായപ്പോ.
4: ഗോവിന്ദൻകുട്ടി മാഷ് എനിക്ക് പ്രിയപ്പെട്ട ഒരാളാ. അങ്ങയുടെ മകൻ ഒരു ജോലി ഇല്ലാതെ തെക്കും വടക്കും ഇങ്ങനെ നടക്കണ കണ്ടുകൊണ്ട് ചോദിച്ചു പോയത്.
1: അത്ര വിഷമം തോന്നെങ്കിലേ ഒരു 100 രൂപ ഇങ്ങനാട്ട്.
4: 100 രൂപയോ?
1: അതെ, കഞ്ഞി വെച്ച് കുടിക്കാൻ. വെളുപ്പിനാവുമ്പോ ഇറങ്ങിക്കോളൂ ഉപദേശിക്കാനും ശാസിക്കാനും ഒക്കെ. അതിന് ചെലവൊന്നുമില്ലല്ലോ.
4: ചുമ്മാ അല്ല ഗുണം പിടിക്കാത്തത്.
1: എന്തോ എന്തോ
4: ഒന്നുമില്ലേ.
1: ഓ, ഈ നാട്ടുകാരെ കൊണ്ട് തോറ്റു. ഈ നാടും മടുത്തു. ഇവിടുന്ന് കെട്ട് കെട്ടിയേ പറ്റൂ. ആ കെട്ട് അങ്ങ് കുണ്ടാങ്കട വെച്ച് നയിച്ചാ മതി.
2: ഗതികേടുകളിൽ നിന്ന് കരകയറാനാണ് സുഹൃത്ത് വിജയൻ ആ തട്ടിപ്പ് മാർഗം അവതരിപ്പിച്ചപ്പോൾ സന്ദേഹത്തോടു കൂടിയാണെങ്കിൽ പോലും ക്രമേണ അയാൾ അതിനിറങ്ങിപ്പുറപ്പെട്ടത്. ഒരധ്യാപകനാകാൻ മൂലധനം തട്ടിച്ചും മോഷ്ടിച്ചുമൊക്കെ സ്വരുക്കൂട്ടിയ പണം തന്നെയാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സഹോദരിയുടെ മാലയാണ് മോഷ്ടിച്ചത്. സ്കൂൾ മാനേജ്മെന്റിന് പണം നൽകാൻ നാട്ടുകാരെ നടക്കാൻ പോകുന്നില്ലാത്ത ഗാനമേളയുടെ പേരിലും പറ്റിച്ചു. അങ്ങനെ നേടിയ പണം കൊണ്ട് ആ നാട് വിട്ടുപോയി അയാൾ കുണ്ടാങ്കടവ് സ്കൂളിലെ അധ്യാപകനായി നിയമനവും നേടി. പിതാവ് ഗോവിന്ദൻകുട്ടി മാസ്റ്റർ അപമാനത്താൽ വലഞ്ഞിരിക്കുകയാണ്. ദിവാകരന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടത്ര പ്രാപ്തിയില്ലെന്ന് തിരിച്ചറിഞ്ഞ ഒരാളാ നാട്ടിൽ അവർക്ക് സമീപമുണ്ട്. മേനക അവതരിപ്പിച്ച സുജാത എന്ന യുവതി. സ്കൂളിൽ ഭക്ഷണം വയ്പ്പാണ് സുജാതയ്ക്ക് തൊഴിൽ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവിടേക്ക് കുട്ടികൾ പലരും എത്താൻ കാരണം അവരനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൽ ആശ്രയമായ ആ ഭക്ഷണമാണ്. അതെ, ദൂരെ ഒരു കൂടുകൂട്ടം എന്ന സിനിമ അക്കാലത്തെ ദരിദ്ര ജീവിതങ്ങളുടെ നേർക്കാഴ്ച കൂടിയാണ്. ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ പലർക്കും ഈ രംഗങ്ങളുടെ ആഴം അത്രയൊന്നും മനസ്സിലായില്ല എന്നും വരാം.
1: വാട്ട് ഈസ് ദിസ്? ദിസ് എ ബാഗ്. നിങ്ങൾക്ക് എന്താ എന്റെ സുഖടാ? പഠിപ്പിച്ചോണ്ടെങ്കിൽ മുമ്പ് ഇത് കടിച്ചോണ്ടിരുന്നല്ല. ഞാൻ സ്കൂളാണെന്ന് നോക്കിയാണ് എന്റെ ശരിക്കുള്ള സുഖമായിട്ട് ഞാൻ
3: പഠിച്ചോട്ടെ.
1: അല്ല സാർ, പഠിപ്പിച്ചോണ്ടെങ്കിൽ ഫ്രണ്ട് വന്ന് ഗോഷ്ടി കാണിക്ക, അവശബ്ദം ഉണ്ടാക്ക, എന്റെ ശ്രദ്ധ പോകുന്നു. സാർ ഇവിടെ എവിടെ നിന്ന് പിടിച്ചോട്ടെ? ഇവിടെ എവിടെ നിന്ന് പിടിച്ചോടാൻ?
3: ഈ ഉപ്പ അവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പിള്ളേർ ഇവിടെ പഠിക്കാൻ വരുന്നത്.
1: എന്ന് വെച്ച് പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ
3: മാഷ് കൊണ്ട് വന്നെ ഒരു സൈലൻസ്.
5: എന്താ എന്താ എന്താ?
1: അല്ല സാർ, പഠിപ്പിച്ചോണ്ടിരിക്കും.
5: അവക്ക് മാഷെ മാത്രമല്ല ഞങ്ങളെ ഒക്കെ പുച്ഛവാ. പക്ഷെ ഒന്ന് പറയാൻ നിർത്തിയില്ല. അടുത്ത ആഴ്ച സ്കൂൾ പരിശോധനയ്ക്ക് വരുന്നുണ്ട്. ചാർട്ട് ഉണ്ടാക്കുക, ടീച്ചിംഗ് നോട്ട് ഉണ്ടാക്കുക, അങ്ങനെ 1000 കുട്ടി ജോലികളുണ്ട്. ഇയാൾ അതിനൊക്കെ ശ്രദ്ധിക്കേ.
1: ആരാ വരുന്നത്?
5: എയ്യോ
1: എയ്യോ.
2: കുണ്ടാങ്കടം എന്ന നാട്ടിലെ ആ ഏക പ്രൈമറി വിദ്യാലയത്തിന്റെ കാഴ്ചകൾ ഏതൊരാളുടെയും മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ഏറെ ശോചനീയമായ വിദ്യാലയ കാഴ്ചകൾ. പ്രധാനാധ്യാപകൻ പോലും സ്കൂൾ സമയം മറ്റു പരിപാടികളുമായി നടപ്പാണ്. സ്വന്തം കൃഷിയുടെ മേൽനോട്ടമൊക്കെയായി. ക്ലാസ് സമയം തയ്യൽ ജോലികൾ ചെയ്യുന്ന അധ്യാപിക വരെയുണ്ട്. ചാക്കുകൾ കെട്ടി തിരിച്ചതാണ് ക്ലാസ് മുറികൾ. ഓലമേഞ്ഞ മേൽക്കൂര, അതിന്റെ ഇടയിൽ കൂടി വെള്ളം താഴെ വീഴുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നല്ലൊരു മഴ പെയ്യാൻ ജീവനക്കാർ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അധ്യാപനം നിർത്തി വേഗം വീട്ടിൽ പോകാമല്ലോ. അവിടെയുള്ള കാര്യങ്ങളൊന്നും നേരാൻ വണ്ണമല്ല നടക്കുന്നത്.
6: എങ്ങനെയുണ്ട്? 2 മാസ വേനലവധി, ഓണം, വിഷു, ക്രിസ്മസ്, ബക്രീദ്, സംക്രാന്തി, തിരുവാതിര തുടങ്ങി കാളപൂട്ടിന് വരെ ക്ലാസ് ഇല്ല. ഇവിടെ മാനത്ത് മഴക്കാർ കണ്ട മാഷന്മാരുടെ മുഖം തെളിയും. 5 വർഷത്തിലൊരിക്കലാ ഷെഡ് കെട്ടി മേയുന്നത്.

0: അവരെക്കാളൊക്കെ ആത്മാർത്ഥത എന്തായാലും ആദ്യം മുതൽ തന്നെ ദിവാകരനുണ്ട്. കയ്യിലിരിക്കുന്ന വ്യാജ സർട്ടിഫിക്കറ്റ് പിടിക്കപ്പെടുമോ എന്ന ഭയവും നന്നായി അയാളിലുണ്ട്. തനിക്ക് പറ്റുന്നതുപോലെ ദിവാകരൻ അവിടെ അധ്യാപനം പയറ്റുക തന്നെയാണ്.
1: സുജാത, എനിക്ക് ഉപകാരത്തിന് വളരെ നന്ദിയുണ്ട്.
2: അങ്ങനെ ഒരു ഉപകാരം ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്.
1: സുജാത പറഞ്ഞിട്ടാ ക്ലാസ്സിൽ ഇത്രയും കുട്ടികള്. എല്ലാരും എന്റെ ജോലി.
2: ജോലി? നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ. വയലിൽ കിളയ്ക്കാൻ പോയാ ദിവസം 10 രൂപ ഉണ്ടാക്കാം. അടുത്ത ഇൻസ്പെക്ഷൻ വരെ നിങ്ങളുടെ ജോലി സുരക്ഷിതമായല്ലോ. പക്ഷെ ഇവിടുത്തെ കുട്ടികളുടെ ഭാവിയെ പറ്റി ഒരിക്കലെങ്കിലും നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടോ? ഇല്ല, നിങ്ങളെന്നല്ല, ഇവിടെ ആരും അത് ഓർമ്മിക്കാറില്ല. നിങ്ങൾ ഈ സ്കൂളൊന്ന് നോക്കൂ, ഒരു പശുത്തൊഴുത്തിനേക്കാൾ കഷ്ടമല്ലേ?
1: ഞാനൊരു മാഷല്ലേ, മാനേജറല്ലേ ആ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്.
2: നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ, വാതുറന്ന് ചോദിക്കാൻ പരസഹായം വേണോ? കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ ഒരു കിണറില്ല, ഇരിക്കാൻ ആവശ്യത്തിന് ബെഞ്ചില്ല, എഴുതാൻ ചോക്കില്ല, ഒരു മൂത്രപ്പുര പോലുമില്ല. മനസാക്ഷി എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നട്ടല്ലുണ്ടെങ്കിൽ ആ മാനേജറോട് ഞാൻ ചോദിക്കൂ.
0: ആദ്യം തമ്മിൽ തെറ്റിയെങ്കിലും ക്രമേണ സുജാതയുമായി ദിവാകരൻ അടുക്കുന്നു. അയാളിൽ എവിടെയോ ഒരു നല്ല അധ്യാപകനും നല്ല മനുഷ്യനും ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉള്ളിലുള്ള നല്ല അധ്യാപകനെ വാർത്തെടുക്കാൻ ശ്രമിക്കണമെന്നൊക്കെയുള്ള അവളുടെ പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ അയാൾ സ്വീകരിച്ചു, അതിനായി പരിശ്രമിച്ചു. ക്രമേണ അയാൾ തരക്കേടില്ലാത്ത ഒരു അധ്യാപകനായി മാറുകയും ചെയ്തു. ഒപ്പം തന്നെ കൊണ്ടാകുന്ന വിധം ആ സ്കൂളുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന മോശം പ്രവണതകളിൽ പ്രതികരിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യമില്ലായ്മയെപ്പറ്റി. ഇതിനിടയിലും അച്ഛന്റെ ഇടപെടൽ വഴി ആ വ്യാജ സർട്ടിഫിക്കറ്റുകാരൻ മകൻ പിടിക്കപ്പെടുന്നതിന്റെ വക്കുവരെ എത്തുന്നു.
1: അച്ഛാ, ഞാൻ
3: ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിന്നെ മാത്രം എനിക്ക് നേരെ കിടക്കാൻ കഴിഞ്ഞില്ല. എന്നാണ് നീ ഒരു അധ്യാപകനായത്?
1: എന്നോട് ക്ഷമിക്കണം.
3: മാതാപിതാക്കളെക്കാൾ വലുതാണ്ടാ ഒരു അധ്യാപകന്റെ സ്ഥാനം, അറിയാമോ നിനക്ക്?
1: അച്ഛൻ,
3: വേണ്ട, എനിക്ക് മതിയായി.
1: അച്ഛൻ, ഞാൻ പറഞ്ഞതൊന്നും കേൾക്കും.
3: മാറിയിരിക്കും, തടയരുത്.
0: എന്നാൽ മേലെയുള്ളവർ അറിഞ്ഞുള്ള, അവർ കൂടി പങ്കുപറ്റിക്കൊണ്ടുള്ള കള്ളക്കളി ആയതാണ് ദിവാകരന് രക്ഷയായത്. കഥാഗതിയിൽ വലിയൊരു മാറ്റം വരാൻ കാരണം പേമാരിയിലാ സ്ഥാപനം നിലംപൊത്തിയതാണ്. തുടർന്ന നായകൻ അതുവരെ ഉള്ളിലൊതുക്കിയ കാര്യങ്ങളത്രയും താൻ വ്യാജ സർട്ടിഫിക്കറ്റ് വഴി അധ്യാപകനായ ഒരുവനാണ് എന്നതടക്കം സമൂഹത്തോട് വിളിച്ചു പറയുന്നു.
1: ഒരിക്കലും ദയാർഹിക്കാത്ത തെറ്റ്. മൈസൂരിൽ നിന്ന് കള്ള സർട്ടിഫിക്കറ്റ് കാശ് കൊടുത്ത് വാങ്ങി വന്ന അധ്യാപകനാണ് ഞാൻ. നമ്മുടെ നാട്ടിലെ തന്നെ ആൾക്കാരാണ് വ്യാജ സർട്ടിഫിക്കറ്റ് വ്യാപാരം അവിടെ സജീവമാക്കിയത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമാണിമാരും രാഷ്ട്രീയക്കാരും സ്വന്തം കീശ ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. എനിക്കെന്റെ തെറ്റുതിരുത്തണം. എല്ലാം നിങ്ങൾ തുറന്നെഴുതണം. നോക്കൂ, ഞാൻ വരുന്നുണ്ട് നിങ്ങളുടെ പത്രത്തിന്റെ ഓഫീസിലേക്ക്.
0: തൊഴിലും തൊഴിലാളികളും തൊഴിലുടമയും സമൂഹവും, ഇതൊരു ശൃംഖലയാണെന്ന് പറയാം. പരസ്പര പൂരകങ്ങളായവ. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം എന്ന ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കാര്യം ഒന്ന് പരിശോധിക്കാം. ഇവിടെ തൊഴിൽദാതാവ് KPSC സണ്ണി അവതരിപ്പിച്ച അച്യുതൻ നമ്പ്യാർ എന്ന സ്കൂൾ ഉടമയാണ് പ്രത്യക്ഷത്തിൽ. എന്നാൽ ഒരു എയ്ഡഡ് സ്കൂൾ ആയതിനാൽ തന്നെ അധ്യാപകർക്ക് തൊഴിലും ശമ്പളവും നൽകുന്നത് സർക്കാർ സംവിധാനമാണ്. അവിടെ തൊഴിലെടുക്കുന്ന അധ്യാപകൻ പുലർത്തിപ്പോരുന്ന ഉത്തരവാദിത്തമില്ലായ്മ, വരുത്തിവെയ്ക്കുന്ന വിപത്ത്, അടിസ്ഥാന വിദ്യാഭ്യാസം പോലും കൃത്യമായി ലഭിക്കാത്ത ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ്. സ്കൂൾ സമയം വിദ്യാർത്ഥികൾക്കായി വിനിയോഗിക്കാത്ത അഥവാ തൊഴിൽ കൃത്യമായി എടുക്കാത്ത കുഞ്ഞൻ നായരും കോയയും കല്യാണി ടീച്ചറും നാണുമാഷുമൊക്കെ അടിസ്ഥാനപരമായി തെറ്റുകൾ ചെയ്യുന്നത് യഥാർത്ഥ തൊഴിൽദാതാവായ സമൂഹത്തോടാണ്. കാരണം സമൂഹത്തിന്റെ നടത്തിപ്പ് യഥാക്രമം പുലരാനുള്ള സംവിധാനമാണല്ലോ ജനാധിപത്യ സർക്കാരുകൾ. സമൂഹത്തിന്റെ പണം കൊണ്ടാണല്ലോ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്.
4: കാണുന്നില്ലെങ്കിൽ കാണണ്ട. ഓ, ഇനിയിപ്പൊ ബെല്ലടിക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ.
5: കുഴപ്പം ഉണ്ടായിട്ടല്ല, എന്നും കാലത്ത് ബെല്ലിന്റെ ശബ്ദം കേട്ട് ശീലിച്ചു പോയി, അതുകൊണ്ടാ ബെല്ല് കണ്ടില്ലല്ലോ.
0: ഈ സിനിമയിൽ അധ്യാപക സംഘടനാ കാഴ്ചകൾ കടന്നു വരുന്നുണ്ട്. പ്രധാനമായി സ്കൂളിൽ കുട്ടികളില്ലാത്തപ്പോൾ അവരെ ചേർത്ത് ഡിവിഷൻ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായി ക്ലൈമാക്സ് രംഗങ്ങളിൽ വ്യാജ അധ്യാപക യോഗ്യതാ സർട്ടിഫിക്കറ്റ് വിവരങ്ങൾ പുറത്തുവരുമ്പോൾ തെരുവിൽ ഇറങ്ങുന്ന ശ്രീനിവാസൻ കഥാപാത്രം വിജയൻ അടക്കമുള്ളവരുടെ രൂപത്തിലും. ഈ സിനിമയിൽ സംഘടനാ പ്രവർത്തന കാഴ്ചകൾക്കൊന്നും വലിയ സ്ഥാനമില്ല. എങ്കിലും അതിലേക്ക് കടക്കാനുള്ള ചില കൊളുത്തുകൾ ശ്രീനിവാസൻ ഒരുക്കിയിരിക്കുന്നു. ചിത്രത്തിലെ അധ്യാപകരിൽ ഒരാളായ ജഗതി ശ്രീകുമാർ കഥാപാത്രം നാണുമാഷ് വിദ്യാഭ്യാസ വകുപ്പിലെ അധികൃതർക്ക് സ്കൂളിന്റെ ശോചനീയാവസ്ഥ പറഞ്ഞ് കത്തയക്കുന്ന രംഗം കാണാം. ഒപ്പം യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കില്ലാത്ത പ്രധാനാധ്യാപകൻ കുഞ്ഞൻ നായർ എന്ന നെടുമുടി വേണു കഥാപാത്രത്തിനെതിരെയും

0: അതിൽ ആക്ഷേപമുണ്ട്. യഥാർത്ഥത്തിൽ നാണുമാഷും കർത്തവ്യ മികവുള്ളവനൊന്നുമല്ല. അയാളൊരു മോശം അധ്യാപകനാണെന്ന് സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ പോലും അയാൾ ഉയർത്തിയ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യമാണ്. പക്ഷേ അയാൾക്ക് മാനേജർ ഇത് ചോദിച്ച് പരസ്യമായ ഒരു തല്ലു നൽകുന്നതിനപ്പുറം പ്രതികാര ബുദ്ധിയോടെ അയാളെ കൈകാര്യം ചെയ്തതായി സിനിമ പറയുന്നില്ല. അത്തരത്തിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങാതിരിക്കാൻ സമൂഹത്തിൽ ശക്തമായ അധ്യാപക സംഘടനകളുടെ ഇടപെടൽ കാരണമായിട്ടുണ്ടാകാം. അതായത് ഈ രണ്ടു പക്ഷത്തും ശരിതെറ്റുകൾ തീർച്ചയായും ഉണ്ടാകാം. ശരികളിലും ചിലപ്പോഴൊക്കെ വീഴ്ചകളിൽ പോലും നേരിടാനിടയുള്ള ഭവിഷ്യത്തുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ സംഘടനകളും ആവശ്യമാണെന്ന സന്ദേശം അറിഞ്ഞോ അറിയാതെയോ ശ്രീനിവാസൻ പല സിനിമകളിലും പറഞ്ഞു വെക്കുന്നുണ്ട്. വരവേൽപ്പിലടക്കം ഇത് കാണാം. ഉദാഹരണമായി മറ്റൊരു ചിത്രമെടുക്കാം. ശ്രീനിവാസൻ സത്യനിധിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ടി പി ബാലഗോപാലൻ എം എ എന്ന പ്രശസ്ത ചിത്രം തന്നെ. പലതവണ നാം സിഗ്നേച്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രം. ബാലഗോപാലൻ ഫാൽക്കൺ പ്രൊഡക്ട്സ് എന്ന കമ്പനിയിലെ ജീവനക്കാരനാണ്. ജീവിതത്തിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള നെട്ടോട്ടത്തിലാണ്.
1: ഞങ്ങളുടെ
2: വിസ്തരിക്കണ്ട, പിരിവിന് വന്നതല്ലേ. അഞ്ച് പൈസ ഇവിടുന്ന് സംഭാവന എടുത്തെന്ന് വിചാരിക്കണ്ട, സംഭവിക്കോളൂ.
1: അയ്യോ മാഡം, പിന്നെ തെണ്ടി എന്നോ കള്ളൻ എന്നോ വിളിച്ചോളൂ, പക്ഷെ പിരിവുകാരനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ വിളിച്ച് ആക്ഷേപിക്കരുത്.
2: പിന്നെ ആരാ?
1: എത്ര മിനുക്കം, എത്ര എളുപ്പം, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്, ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. അതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രൊഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ.
0: എം എ വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ള ആ വ്യക്തി ചെയ്തു വരുന്ന ജോലിയാകട്ടെ അവരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ കൊണ്ടുചേർന്ന് വിപണനം നടത്തുക എന്നതും. ഇതിനായുള്ള യാത്രയിലാണ് അയാൾ അനിത എന്ന യുവതിയെ കണ്ടുമുട്ടുന്നത്. അവളൊരു സ്വകാര്യ വിദ്യാലയത്തിലെ അധ്യാപികയാണ്. നിലവിൽ അനിതയുടെ ഭവന സാഹചര്യങ്ങൾ അത്ര നല്ലതല്ല. എന്നാൽ ഒരു നാൾ അവർ സമ്പന്നതയിൽ കഴിഞ്ഞവരായിരുന്നു. കോടതി നടപടികളൊക്കെയായി പിതാവ് കൃഷ്ണൻകുട്ടി നായരുടെ വലിയ അളവ് സ്വത്തുകൾ അനിശ്ചിതത്വത്തിലായി. അതിനാൽ തന്നെ അനിത ചെയ്യുന്ന ജോലി ഭവനത്തിന് നിന്ന് ആശ്വാസം പകരുന്നുണ്ട്. ഇങ്ങനൊരവസ്ഥയിലാണ് വീട് കയറി കച്ചവടം നടത്തുന്ന ആ സാധു മനുഷ്യൻ അനിതയെയും കുടുംബത്തെയും പരിചയപ്പെടുന്നത്. ക്രമേണ അവർ പ്രണയത്തിലുമായി. അവളുടെ പിതാവിനും മാതാവിനും ആ ബന്ധം അറിയുകയും ചെയ്യാം. നഷ്ടമാകാനിടയുള്ള സ്വത്ത് തിരിച്ചു പിടിക്കുന്നതിൽ ധനം നൽകി സഹായിക്കുന്നത് ബാലഗോപാലനാണ്.
1: വക്കീലാഫീസിലും കോടതി വരാതെ ഇത് അലഞ്ഞലഞ്ഞ് ഞാനൊരു രോഗിയായി. അച്ഛൻ എന്തിനാ ഈ വെയിലത്ത് ഇങ്ങോട്ട് വന്നത്? ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരുമായിരുന്നില്ലേ?
3: അവിടെ ഒന്ന് സംസാരിച്ചാൽ ശരിയാവില്ല ബാല. ഹൈക്കോടതിയിലെ ഗണപതിയേർക്ക് വക്കാലത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോ
1: പറഞ്ഞോളൂ.
3: 100% സത്യം എന്റെ ഭാഗത്തുള്ളപ്പോ പരാജയത്തിന്റെ പ്രശ്നമേ ഇല്ല. കീഴ്ക്കോടതിയിലൊന്നും കേസ് നേരാൻ വേണം നടത്താൻ എനിക്ക് പറ്റിയില്ല. ഗണപതിയെ പറ്റി കേട്ടിട്ടുണ്ടോ ബാലൻ?
1: ഇല്ല.
3: മിടുമിടുക്കൻ അദ്ദേഹം എനിക്ക് ഉറപ്പു വന്നിരിക്കുകയാണ്. അനുകൂലമായ ഒരു വിധി എന്തായാലും കിട്ടും. പക്ഷേ തൽക്കാലം ഞാനിതൊക്കെ ബാലനോട് പറഞ്ഞത് അന്തി അറിയണ്ട.
1: ഇല്ല, പറഞ്ഞോളൂ.
3: ഒരു 10,000 രൂപ ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ബാലിന്റെ കയ്യിലില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചു തന്നാലും മതി. നമുക്ക് പലിശ എത്ര വേണമെങ്കിലും കൊടുക്കാം. അത് ഞാൻ ബാലിനെ ബുദ്ധിമുട്ടിക്കുകയാണോ?
1: ചേച്ചേ, എന്നോട് ഒരു അടുപ്പം തോന്നിയതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. പക്ഷെ ഇത്രയും പണം പെട്ടെന്ന് ആരും കൈവായ്പയല്ല. പ്രശ്നമില്ല, ഒരു പ്രോപ്പർട്ടി പണയം വെച്ചാല് എവിടെന്നെങ്കിലും പണം കിട്ടാൻ സാധ്യതയുണ്ടോ?
3: അത് ഞാൻ ബാലിനെ വിഷമിപ്പിക്കലാവില്ലേ.
1: പിന്നെയും പിന്നെയും അത് തന്നെ പറഞ്ഞാലോ. എവിടെ പണയം വെക്കാം അത് പറ.
3: പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ബാല.
1: എന്നെ ഇങ്ങനെ അനിയനായിട്ട് കാണുന്നത് എനിക്കിഷ്ടമല്ല.
0: ബാലഗോപാലൻ കഠിനാധ്വാനം ചെയ്ത് സ്വരുക്കൂട്ടിയ പണം കൊണ്ട് മേടിച്ചതായിരുന്നു ആ ഭൂമി. എന്നാൽ സ്വത്ത് തിരികെ ലഭിച്ച കൃഷ്ണൻകുട്ടിയുടെയും ഭാര്യയുടെയും ഭാവം അയാളിനി അവർക്കത്ര സ്വീകാര്യനല്ല എന്നതും. കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ട രാമകൃഷ്ണൻ എന്ന വക്കീലിനെ അവർ മകൾക്ക് വരനായി കണ്ടെത്തി. ബാലഗോപാലന്റെ തൊഴിൽ നഷ്ടമായത് തൊഴിലാളി പ്രശ്നമടക്കമുള്ളവ വഴിയാണ്. ആ തൊഴിൽ നഷ്ടം കൂടി അനിതയെ സ്വന്തമാക്കുന്നതിൽ വീണ്ടും അയാൾക്ക് മുൻപിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. സ്ഥിരവരുമാനമില്ലാത്ത ഒരുവന് മകളെ നൽകാൻ ന്യായമായ ഒരു പിതാവ് മനസ്സ് കാണിക്കണമെന്നില്ല. അയാൾ മുൻപ് ഏറെ സഹായം ചെയ്തവനാണെന്ന കാര്യമൊക്കെ പ്രാപ്തരായ മനുഷ്യർ പലരും മറന്നേക്കാനും ഇടയുണ്ട്. എങ്കിലും അനിത ബാലഗോപാലന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. തന്റെ സാഹചര്യങ്ങൾ പറഞ്ഞ് പ്രണീനിയെ ആ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബാലഗോപാലൻ തന്നെയാണ്. എന്നിട്ടും കഥാന്ത്യത്തിൽ അനിത എത്തിച്ചേരുന്നത് തീരെ സ്വാർത്ഥമല്ലാത്ത ഏറെ നിഷ്കളങ്കമായ ബാലഗോപാലന്റെ സ്നേഹത്തിലേക്ക് തന്നെയും. ലളിത സുന്ദരമാണ് ടി പി ബാലഗോപാലൻ.

0: ബാലൻ എം എ എന്ന സത്യനന്ദിക്കാട് ചിത്രം. അതിനേറെ സാന്ദ്രത പകരുന്നത് സാമൂഹിക പ്രസക്തമായി ശ്രീനിവാസൻ ഒരുക്കിയ ആ രചനാരീതിയും.
1: ഇന്നും ഗോതമ്പ് ദോശയാണോ?
2: അതെന്ത്?
1: എന്റെ വയറിനെന്ത് പിടിക്കുകയില്ലെന്ന് എത്ര തവണ പറഞ്ഞതാ.
2: മൂന്ന് നേരെ അരിവെച്ചാൽ ബാലേട്ടിന് കിട്ടുന്ന ശമ്പളം മുഴുവൻ പലചരക്ക് കട കൊടുക്കാനേ കാണൂ.
1: എന്തായി പറയുന്നത്? 800 രൂപ കിട്ടുന്നില്ലേ അവന്? 200 രൂപ മാസപ്പടി കൊണ്ട് എത്ര കേമമായി നിന്റെ അച്ഛൻ കുടുംബം നടത്തിയിരുന്നതാ.
2: അതൊക്കെ പണ്ടല്ലേ മുത്തശ്ശി, അന്ന് പറമ്പിൽ തേങ്ങയുണ്ടായിരുന്നു, അത്യാവശ്യം നെല്ലും ഉണ്ടായിരുന്നു, ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കാശു കൊടുത്ത് വാങ്ങിക്കണ്ടല്ലേ.
1: എന്നാ എല്ലാവർക്കും അങ്ങോട്ട് പോയിക്കൂടെ? അരേക്കറോളം ഭൂമി അവിടെ കാട് കയറി കിടക്കുകയല്ലേ. അവിടെ ഒരു സർപ്പക്കാവ് കെട്ടി എന്നും സന്ധ്യാനേരത്തൊരു തിരി കൊളുത്താതെ നമുക്കൊരു ഉന്നതി കിട്ടുകയല്ല കുട്ടി.
2: ഇത്രയും പഠിച്ചിട്ട് ബാലേക്ക് നല്ലൊരു ജോലി ഉണ്ട് മുത്തശ്ശി, അവിടെ ചെന്ന് പറമ്പിൽ കിളച്ചാ മതിയോ?
1: ഇതിലും ഭേദം അതാന്നാ എനിക്കിപ്പൊ തോന്നുന്നു.
3: ചന്ദ്രേട്ടന്റെ കത്ത് വന്നിട്ടുണ്ട്.
1: എന്താ വിശേഷം?
3: ഒരു ബസ് വാങ്ങിക്കാൻ ആലോചിക്കുക അത്രേ.
1: ആ കൊള്ളാലോ, അല്ലേലും അവൻ മെടുക്കനാ, സ്നേഹമുള്ളവനാ. ഒരു ബസ് വാങ്ങിക്കാന്ന് വെച്ചാ വലിയ കാശാവില്ലേ രാതെ.
3: അത് അത് ഞാൻ കത്ത് വായിക്കാം. ബഹുമാനപ്പെട്ട മുത്തശ്ശിക്ക് നമസ്കാരം. 64 മോഡൽ ഫോർഡ് വണ്ടി ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷനാണ്, ഗിയർ ബോക്സിനും തകരാറൊന്നുമില്ല. റീസോൾ ചെയ്ത 1.5 ടയറുണ്ട്. ബോഡിക്ക് കുറച്ച് റിപ്പയർ ഉണ്ട്, കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. കുറച്ച് രൂപ കയ്യിലുണ്ട്. കുഞ്ഞിക്കണ്ണൻ ഡ്രൈവർ ഷെയർ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന മുത്തശ്ശി ബാലനോട് പറഞ്ഞ് 15,000 രൂപ ഉടനെ ശരിയാക്കി തരണം. ബാലന്റെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ലെങ്കിൽ അവന്റെ പേരിലുള്ള 8 സെന്റ് സ്ഥലം പണയപ്പെടുത്താൻ മുത്തശ്ശി അവനോട് പറയണം. എന്റെ മുത്തശ്ശിക്ക് ഈശ്വരാനുഗ്രഹത്താൽ അസുഖമൊന്നുമില്ലെന്ന് സമാധാനിക്കുന്നു എന്ന് സ്വന്തം ചന്ദ്രൻ.
0: താൻ രാഷ്ട്രീയത്തിനെതിരാണെന്ന പ്രസ്താവന നായികയുടെ അമ്മയെ പരിചയപ്പെടുന്ന രംഗങ്ങളിൽ തന്നെ ബാലഗോപാലൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിരിവുകാരനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ തന്നെ വിളിക്കരുതെന്നാണ് അയാൾ പറയുന്നത്. സ്ഥാപന ഉടമയുടെ വാക്കുവല്ലാതെ വിശ്വസിച്ച് അയാൾ ആ സ്ഥാപനത്തിലെ തൊഴിലാളി പ്രതിഷേധങ്ങളിലടക്കം പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന വ്യക്തിയാണ്.
4: സംഘടനബോധം ഇല്ലാത്ത ഒരു തൊഴിലാളിക്കും ഈ നാട്ടിൽ ഒരു കക്ഷിയുമില്ല. മുതലാളി എതിർക്കാനല്ല, നമ്മുടെ തന്നെ സംരക്ഷണത്തിനാ യൂണിയൻ.
5: നമ്മുടെ ആവശ്യങ്ങൾ അനുവദിച്ച് തന്നില്ലെങ്കിൽ അതേപ്പറ്റി അന്വേഷിച്ചാ പോരെ?
4: പോരാ, തൊഴിലാളിക്ക് വേണ്ടത് സിമ്പതി അല്ല, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളാ.
5: നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം.
4: സദാവേ, ഇന്ന് വൈകുന്നേരം ഒരു ചർച്ചയുണ്ട്, വരണം.
6: എന്ത് ചർച്ച?
4: യൂണിയൻ ഫോം ചെയ്യണമെന്ന് തന്നെയാ പൊതുവെയുള്ള അഭിപ്രായം.
6: ഇപ്പൊ കിട്ടുന്ന ശമ്പളം കൂടെ ഇല്ലാതാക്കണം. എന്റെ പൊന്ന് കർണാട്ട മനുഷ്യനെ കഞ്ഞിയും വെള്ളം കൂടി ജീവിക്കാൻ സമ്മതിക്കും.
4: ബീറുകൾക്ക് കൈവരഞ്ഞു തന്നെയാ വിളിച്ചിട്ടുള്ളത്.
0: തൊഴിലാളി സമരം വന്ന് കമ്പനി പൂട്ടിക്കഴിഞ്ഞ് വീണ്ടും തുറന്ന് പ്രവർത്തിച്ചപ്പോൾ അതുവരെ ഉടമയോട് കൂറുകാണിക്കാൻ ശ്രമിച്ച ബാലഗോപാലൻ എന്നാൽ അവിടെ ജോലിയില്ല. ഇതിനെപ്പറ്റി ഉടമയോട് സംസാരിക്കവേ ബാലഗോപാലൻ കേട്ട മറുപടി ഏറെ ശ്രദ്ധേയം.
6: സർ, എന്റെ സീറ്റില് വേറൊരാൾ കയറിയിരിക്കും സർ.
7: ഞാനല്ല, യൂണിയൻകാർ ഇരുത്തിയതാ.
6: അപ്പോ ഞാൻ ഇനി എവിടെ ഇരിക്കും?
7: അവര് പറഞ്ഞ ഇവിടെ ഇരിക്കാം. വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം.
6: സാറിനറിയല്ലോ സാർ, ഞാൻ യൂണിയൻ മെമ്പർ അല്ല.
7: അതാ കുഴപ്പമായത്.
6: യൂണിയനെ ചേർന്നില്ലെങ്കിൽ എനിക്ക് എല്ലാവിധ സുരക്ഷിതത്വം തരാമെന്ന് സാറല്ലേ എന്നോട് പറഞ്ഞത്?
7: അത് അന്തക്കാലം, ഇത് ഇന്തക്കാലം. മിസ് ബാലഗോപാലൻ, എന്റെ മുമ്പിൽ 2 പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ കമ്പനി അടച്ചുപൂട്ടുക, അല്ലെങ്കിൽ യൂണിയനുകാർ പറയുന്നത് അനുസരിക്കുക. ഞാൻ രണ്ടാമത്തെ മാർഗം നോക്കി, നിലനിൽപ്പിന് വേണ്ടി. ഇപ്പോ നിങ്ങളുടെ സീറ്റിലിരിക്കുന്നവൻ യൂണിയൻ ഓഫീസിൽ ചായ കൊണ്ടു കൊടുത്തിരുന്നവനാണ്.
6: അപ്പോ ഞാൻ ഇനി എന്ത് ചെയ്യും സാർ?
7: ഇഷ്ടമുള്ളതുപോലെ എന്തും ചെയ്യാം. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് മുകളിൽ ദൈവം ഉണ്ടെന്നാണ്. ഇപ്പോ എനിക്ക് മുകളിലുള്ളത് യൂണിയൻ നേതാക്കളാണ്.
8: യൂണിയൻ അംഗമല്ലെങ്കിലും ഞാനൊരു തൊഴിലാളിയാണെന്ന് കരുതട്ടെ. ഓർക്കണം, വർഗബോധമാണ് തൊഴിലാളിയെ തൊഴിലാളിയാക്കുന്നതെന്നും ബാലും മനസ്സിലാക്കണം. യൂണിയൻ ഉണ്ടാക്കുന്നത് തൊഴിലാളികളുടെ സംരക്ഷണത്തിനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്?
4: എല്ലാ തൊഴിലാളികളും സംരക്ഷണത്തിനല്ല, യൂണിയൻ മെമ്പർമാരുടെ സംരക്ഷണത്തിന് എന്ന് തിരുത്തണം.
8: അപ്പോ ഞാൻ എന്ത് ചെയ്യണം?
4: മിസ്റ്റർ ബാലൻ, യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കും കൃത്യമായി വരിസംഖ്യ അടയ്ക്കുന്നവർക്കും മാത്രമേ അവകാശങ്ങളെ പറ്റി സംസാരിക്കാൻ അർഹതയുള്ളൂ.
8: താൻ തത്വശാസ്ത്രമൊന്നും പഠിപ്പിക്കണ്ട, എന്നെ തോൽപ്പിച്ചു എന്ന് വിചാരിക്കാൻ വേണ്ട. മുതലാളിമാരുടെ ചൂഷണത്തെ എതിർക്കാൻ വേണ്ടിയാണ് തൊഴിലാളികൾ സംഘടിച്ചു തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾ നേതാക്കളാണ് ചൂഷകർ, അടുത്തിരിക്കുന്നവന്റെ കഴുത്തറക്കുന്ന നികൃഷ്ട ജന്തുക്കൾ. നിങ്ങളുടെ അവതാരം കൊണ്ട് കിട്ടുന്ന ജോലി എന്റെ പട്ടിക്കൂടാണ്.
0: ഇതിന് മറ്റൊരു തലം കൂടി വായിച്ചെടുക്കേണ്ടതുണ്ട്. തൊഴിലുടമയ്ക്ക് വേണ്ടത് തൊഴിൽ സ്ഥാപനം മുൻപോട്ട് കൊണ്ടുപോവുക എന്നതാണ്. തൊഴിലാളിക്ക് പകരം യന്ത്രങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ നിർവഹിക്കാൻ സാഹചര്യമുണ്ടെങ്കിലും അയാൾക്കത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് ബാലഗോപാലനാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നാളെ സാഹചര്യങ്ങൾ അനുകൂലമായാൽ മറ്റൊരുവൻ. എന്നാൽ തൊഴിലാവശ്യം ബാലഗോപാലനും ദിവാകരനും ദാസനും വിജയനുമൊക്കെയായി പലവട്ടം നമുക്ക് മുൻപിൽ പല രൂപത്തിൽ കടന്നുവരുന്ന തീർത്തും സാധാരണക്കാരായ മനുഷ്യർക്കാണ്. അവരുടെ അവകാശം

0: അവകാശങ്ങൾ, മാന്യമായ വേതനമൊക്കെ നേടിയെടുക്കാനും ചൂഷണങ്ങൾ ചെറുക്കാനും തൊഴിലാളി സംഘടനകൾ കൂടിയേ തീരൂ. അതിൽ അംഗത്വമില്ലാതെ പോയതുകൊണ്ടാണ് ആത്മാർത്ഥതയുള്ള ബാലഗോപാലിന് തൊഴിൽ നഷ്ടപ്പെട്ടതും ഉത്തരവാദിത്തരാഹിത്യം തെളിഞ്ഞു തന്നെ കാണുന്ന നാണുമാഷിന് ആ വിദ്യാലയത്തിൽ തുടരാൻ സാധിച്ചതും. ഇത്തരത്തിലും നമുക്ക് ഈ രചനകളിൽ അതിവായനകൾ നടത്താനാകും.
1: കുട്ടികളൊക്കെ നമുക്ക് പിടിക്കാം, പക്ഷെ നിങ്ങൾ ടി പി ടി ചേരണം.
2: പിന്നെ ഞാൻ ഒരു ചിട്ടിടാരും പറഞ്ഞിരുന്നില്ലേ, 2000
3: മാനേജർക്ക് ഞാൻ ഇനിയും കാശ് കൊടുക്കാറുണ്ട്.
1: നിങ്ങൾ വലിയ കുടുംബത്തിലെ ആളല്ലേ മാഷെ, മൂത്ത സഹോദരൻ ഉത്തർപ്രദേശ് കളക്ടർ അല്ലേ, അങ്ങനോട് കുറച്ച് കാശ് ചേരാൻ പറയണം.
3: അതൊക്കെ എന്റെ ആദർശത്തിനെതിരാ, ഞാൻ ഈ മാഷപണിക്ക് വരാൻ തന്നെ.
1: അതൊക്കെ എനിക്കറിയാം, കാശിന്റെ കാര്യം വരുമ്പോ നമ്മൾ ആദർശമൊക്കെ കളയുന്നതാണ് നല്ലത്. ആദർശം
0: തൊഴിൽ സമരത്തിന്റെ സമീപകാല ദൃശ്യങ്ങളിലും സാമൂഹിക നിരീക്ഷണങ്ങളിലുമെല്ലാം സംഘടിച്ച് അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
2: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം.
3: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. പഴയ കാലത്ത് നിലനിന്നിരുന്ന ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അവയൊക്കെ പഴം ചൊല്ലുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിലൊന്നാണ് വീട്ടുമുറ്റത്തിരുന്ന് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരാനാണ് എന്നുള്ള വിശ്വാസം. ഏതൊരു മലയാളിക്കും ഇത് കേൾക്കുമ്പോൾ മനസ്സിലോടിയെത്തുന്ന ഒരു പാട്ടുണ്ട്. പഴമയുടെ ഭംഗി നിലനിർത്തുന്നതും അക്കാലത്തെ ചില ജീവിത യാഥാർത്ഥ്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതുമായ പാട്ട്. കദളി വാഴക്കൈയിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ചു. 1960 പുറത്തിറങ്ങിയ ഉമ്മ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ജിക്കി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പിള്ളവാള് ഗജപതി കൃഷ്ണവേണിയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

സമ്മാനിക്കാൻ ഉമ്മ എന്ന ചിത്രത്തിന് സാധിച്ചു. ഏകദേശം 14 ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഈ ഗാനങ്ങൾക്കെല്ലാം സംഗീതം നൽകിയിരിക്കുന്നത് MS ബാബുരാജാണ്. വരികൾ പി ഭാസ്കറിൻ്റെതും. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം കൂടിയാണ് ഉമ്മ. മൊയ്തു പടിയത്തിൻ്റെ ഉമ്മ എന്ന നോവലിനെ ആസ്പദമാക്കി വിമൽ തിരക്കഥയും PK ശാരംഗവാണി സംഭാഷണവും രചിച്ച ചിത്രമാണ്. ഇതിൽ P. ലീല, AM രാജ, MS ബാബുരാജ് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം കല്ലോലിനിയിലൂടെ.

കാനം ഈജെ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇലവങ്കൽ ജോസഫ് ഫിലിപ്പിന്റെ ഭാര്യ എന്ന നോവലിനെ ആധാരമാക്കി കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ചിത്രമാണ് ഭാര്യ. 1962 ചിത്രം പുറത്തിറങ്ങിയത്. ഗാനങ്ങൾക്ക് രചന നിർവഹിച്ചിരിക്കുന്നത് വയലാർ രാമവർമ്മയും സംഗീതം നൽകിയിരിക്കുന്നത് ജി ദേവരാജനുമാണ്. ഇതിൽ പി സുശീല ആലപിച്ച ഗാനം

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. പി എ വാര്യരുടെ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ചവിട്ടിക്കുഴച്ച മണ്ണ് എന്ന നാടകമാണ് വാസന്തി ചിത്രങ്ങളുടെ ബാനറിൽ എം കേശവൻ നിർമ്മിച്ച അമ്മു എന്ന ചിത്രം. യൂസഫ് അലി കേച്ചേരിയുടെ രചനയിൽ എം എസ് ബാബുരാജ് സംഗീതം നൽകിയ മനോഹരമായ ഒരു ഗാനമുണ്ട് ഈ ചിത്രത്തിൽ. പി സുശീലയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

വരികളുടെ മനോഹാരിത നോക്കി പാട്ടിനെ സ്നേഹിച്ച ഒരു മലയാളി ജനതയുണ്ടായിരുന്നു. അർത്ഥവത്തായ വരികൾക്കാണ് പാട്ടിന്റെ ഭംഗി കൂട്ടാൻ സാധിക്കുക. യൂസഫ് അലി കേച്ചേരി എന്ന രചയിതാവിന്റെ സാഹിത്യ വൈദഗ്ധ്യം വിളിച്ചുകാട്ടുന്ന ഒരു ഗാനം. എം എസ് ബാബുരാജാണ് സംഗീതം നൽകിയിരിക്കുന്നത്. മനോഹരമായ ഈ ഗാനമുള്ളത് അമ്മു എന്ന ചിത്രത്തിലാണ്. കെ പി ഉദയഭാനുവും എസ് ജാനകിയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

നോവൽ ചിത്രങ്ങൾ കൂടുതൽ നിർമ്മിക്കപ്പെട്ട കാലഘട്ടമാണ് 1960കൾ. മിക്ക നോവലുകളുടെയും രചയിതാക്കൾ തന്നെയായിരിക്കും ചിത്രത്തിന്റെയും തിരക്കഥ എഴുതിയിരിക്കുന്നത്. അങ്ങനെ 1964 കണ്ണീർ പന്തൽ എന്ന മൊയ്തു പടിയത്തിന്റെ നോവലിനെ ആധാരമാക്കി അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമാണ് കുട്ടിക്കുപ്പായം. ചിത്രത്തിൽ എല്ലാർ ഈശ്വരിയും സംഘവും ആലപിച്ച ഗാനം, കുഞ്ഞു കരയുമ്പോൾ അമ്മയും തോഴിമാരും ചേർന്ന് പാടുന്ന പാട്ടാണ്. പക്ഷേ മാപ്പിളപ്പാട്ടിന്റെ ശൈലിയുള്ള ഈ ഗാനം മലയാളി ഗാനാസ്വാദകർക്കിടയിൽ സൃഷ്ടിച്ച ഓളം ഒന്ന് വേറെ തന്നെയാണ്. പി ഭാസ്കറിന്റെ വരികൾക്ക് MS ബാബുരാജാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഇന്നും മലയാളി പ്രേക്ഷകർ മാപ്പിളപ്പാട്ടിന്റെ കൂട്ടത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഗാനങ്ങളിലൊന്നാണ് ഇത്.

0: ഇന്നത്തെ കല്ലോലിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മകളെ തഴുകി ഉണർത്തുന്ന ഒരുപിടി മധുര ഗാനങ്ങളുമായി കല്ലോലിനി ഇനി അടുത്ത ആഴ്ച.
1: നിത്യഹരിതഗീതികളുടെ മനോഹര തീരം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രുതി എം നായർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

വർത്തമാനം ആനുകാലിക ഇന്ത്യയിലൂടെ ഒരു ശബ്ദസഞ്ചാരം. റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കാം എല്ലാ വ്യാഴാഴ്ചയും രാത്രി 7 മണിക്ക്. പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക്. വർത്തമാനം ആനുകാലിക ഇന്ത്യയിലൂടെ ഒരു ശബ്ദസഞ്ചാരം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാം നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി.
1: ഹലോ, എല്ലാവർക്കും നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഈ എപ്പിസോഡിലുള്ളത് 808 മലഹാരി ബാൻഡാണ്. ഞങ്ങളുടെ ബാൻഡ് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ബാൻഡ് ഫോമായിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളമായി. കൂടെ പഠിച്ച ഫ്രണ്ട്സ്, ഒരു 10th സ്കൂളിങ്ങിലെ തൊട്ടുള്ള ഫ്രണ്ട്സൊക്കെയാണ് ഏകദേശം ഉള്ളത്. എൻ്റെ പേര് അനഗെന്നാണ്. ഞാൻ 808 മലഹാരി ബാൻഡിൻ്റെ ലീഡ് വോക്കലിസ്റ്റാണ്. ശരിക്കും 808 മലഹാരി ബാൻഡ് എന്ന് ഒരു ഫോം, ആ പേര് ഫോമായത് നല്ല രസമാണ്. ഞങ്ങളിങ്ങനെ വേറൊരു പേരൊക്കെ ആദ്യം ഇങ്ങനെ ഒരു പേരൊക്കെ ഫിക്സ് ചെയ്തു, പക്ഷെ അതാർക്കും അങ്ങനെ ഒരു തൃപ്തിയായില്ല. ഞങ്ങൾക്ക് കുറച്ചാള് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ വേറൊരു പേരായിരുന്നു. കുറച്ച് പേർക്ക് ഓക്കെ, കുറച്ച് പേർക്ക് ഓക്കെ അല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ അസ്മാബിലെ പ്രോഗ്രാമൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, നല്ലൊരു പേര് വേണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് 808 എന്നുള്ളൊരു വേർഡ് ഞങ്ങൾക്ക് സ്ട്രൈക്ക് ആവുന്നത്. അതൊരു ഡ്രംസിന്റെ ഒക്കെ ഒരു ബേസ്, ഒരു 808 മെഷീൻ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ബേസ് വോയിസിന്റെ സൗണ്ടിന്റെ ഒരു പേരാണ് 808 എന്ന് പറയുന്നത്. അതും പിന്നെ ആദ്യം ഞാൻ കിട്ടത് മലബാറിക്കസ്, മലബാറി അങ്ങനെ ഒരു കേരള ഫ്യൂഷൻ എന്നാണൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷെ അതും ഒരു സൗത്ത് സൈഡ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നതുകൊണ്ട് ഞങ്ങളത് മാറ്റി മലഹരി എന്നുള്ള രാഗമുണ്ടല്ലോ, മലഹരി, ആ രാഗവും 808 എന്ന് പറയുന്ന ഒരു ഇതും കൂടിയും കമ്പൈൻ ചെയ്ത് 808 മലഹാരി എന്നുള്ളൊരു ഒരു പേരാക്കി മാറ്റി. 8 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ പേരും കാര്യങ്ങളും ലോഗോസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. എല്ലാം ആ ഒരു ദിവസം സെറ്റായി എന്നുള്ളതാണ്. അത് വളരെ ഒരു നല്ലൊരു ഡേ ആയിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒക്കെ ഒരു കംബാക്ക് എന്ന് വേണേൽ പറയാമല്ലേ, തുടരും എന്ന മൂവി, അതിലെ സോങ്സ് ആയാലും വളരെ ഏതൊരു

എൻ്റെ പേര് കാർത്തിക്. ഞാൻ 808 മൽഹാരി ബാൻഡിലെ ഫ്ലൂട്ടിസ്റ്റാണ്. 808 മൽഹാരി ഫോം ആയതിനു ശേഷം കുറേ സ്റ്റേജസിൽ ഇപ്പോൾ കയറാൻ പറ്റി. ഒരുമിച്ച് നമ്മുടെ ഫ്രണ്ട്സായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ഒരേ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ആ ഒരു ഹാപ്പിനെസ് വേറെ ഒന്നിൽ നിന്നും കിട്ടുന്നില്ല. ഇപ്പോൾ അതിലൊരു ഫേവറേറ്റ് മൊമെൻ്റ് പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒരു PG സ്റ്റുഡൻ്റാണ്, അസ്മാബി കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന ഒരു കോളേജിൽ തന്നെ എനിക്ക് എൻ്റെ ബാൻഡായിട്ട് പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ് ടു മീ. അതും നല്ലൊരു ഗ്രൗണ്ട് സപ്പോർട്ട് കൂടി അവിടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. എൻ്റെ ബാൻഡ് മെമ്പേഴ്സ് എല്ലാവരും അവരുടേതായ സ്കില്ലിൽ ബെസ്റ്റായിരുന്നു അവിടെ. ആ പരിപാടിയും നല്ലൊരു വിജയമായിരുന്നു. നെക്സ്റ്റ് അവിടെ തന്നെ നമുക്ക് വേറെ പ്രോഗ്രാംസിലേക്ക് പോകാനും പറ്റി. അത് ബാൻഡിൻ്റെ ഗ്രോത്തിന് റിസൾട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാൻഡിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഏജ് വെച്ചിട്ട് കുറേ ഫ്രണ്ട്സിനൊക്കെ അവരുടേതായ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയാലും ഫാമിലി മാറ്റേഴ്സ് ആയാലും വരും. അങ്ങനെ കുറേ സ്ട്രഗിൾ വരുമ്പോൾ നമുക്ക് കുറേ പേരൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടേതായ കാര്യങ്ങളുടെ പിന്നാലെ പോകേണ്ടി വരുമ്പോൾ മ്യൂസിക്കലി കുറച്ച് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ബാൻഡ് എൻ്റെ ചെയ്യേണ്ട സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും നിന്നു പോവാതെ എങ്ങനെയൊക്കെയോ പിന്നെയും പിന്നെയും ബാൻഡ് മെമ്പേഴ്സ് നമ്മുടെ കണക്ഷനിൽ വന്നുകൊണ്ടിരുന്നു. ബാൻഡ് സ്റ്റിൽ ഓണാണ്. സ്റ്റേജസൊക്കെ ഇപ്പോൾ നല്ലോണം കിട്ടി വരുന്നുണ്ട്. എന്തൊക്കെ സ്ട്രഗിൾസ് വന്നാലും അതിനെല്ലാം ഓവർകം ചെയ്യാൻ ഈ 808 മൽഹാരി എന്ന് പറഞ്ഞ ബാൻഡിന് പറ്റുന്നുണ്ട്. സം എക്സ്റ്റേണൽ ഫോഴ്സസ് നമ്മുടെ ബിഹൈൻഡ് ഉണ്ട്, നമ്മളെ ബാക്ക് ബോൺ ആയിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അത് വി ക്യാൻ ഫീൽ ഇറ്റ്. അടുത്തതായി ഞാൻ വായിക്കാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും എനിക്ക് സ്റ്റേജിൽ വെച്ച് പെർഫോം ചെയ്തപ്പോൾ ഏറ്റവും നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുള്ളൊരു സോങ്ങാണ്, മീശ മാധവൻ എന്ന മൂവിയിലെ എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്നൊരു സോങ്ങിലേക്ക് നമുക്ക് പോകാം.

റേഡിയോ കൊച്ചി 90 FM-ൽ ഒന്നിടവിട്ട ശനിയാഴ്ചകളിൽ ശ്രോതാക്കൾക്കായി ഞങ്ങൾ ഒരുക്കുന്ന വിവരാധിഷ്ഠിത പരിപാടി കേൾക്കാം, ലോകവൃത്താന്തം. വിവിധ രാജ്യങ്ങളിലെ സമകാലിക വിഷയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പരിപാടി മറക്കാതെ കേൾക്കുക. ഒന്നിടവിട്ട ശനിയാഴ്ചകളിൽ വൈകിട്ട് 7 മണിക്ക് പുനഃപ്രക്ഷേപണം, തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ലോകവൃത്താന്തം.